ഗുഡ് മോർണിംഗ്, സുബ ഉദയസനാകുവേവാ. അത് അഗോസ്തു മാസേക്കുള്ള സനിത അംഗഹാർവാദ ദിവസ അഭി പടങ്കർണ ഹദന്നെ തേഗി പിറുണു ഫണ്ണി തിരുണു വാട സുപുറുദു ദേദുണു മാവത്. ദേദുണു മാവത്തെ മേ ദിവസമുള്ള തേഗി പിറില ഇതിരില തീനോക്കിലോ യാതാണു അക്കുറുവേക്ക് വചന ഗലപല സത്യ ഗാനെ മുതൽ തേഗി ദിനാകരണ അവസ്ഥ അപ്പി വാട്ട ലബാദിനോ ഗിയ സത്യം ആരംഭുണു വെടസട്ടാണ് മേ വിധിയട്ട മേ സത്യത്ത് അപ്പി അതിസാർത്ഥകവ ക്രിയാത്മക കറങ്ങന യാണോ വെടേ ഈയേ ദർവത്സേ തറങ്കൈ പ്രതിഫല തറങ്ങന അവില്ല തീരുതാ ഈയേ വെടേ മുഖത് ഉണേ കീല കിയാണോണിയാട്ട് അനിവാര്യം ഈയേ ദിവസേ അപിത്തെക്ക് സംബന്ധ ഗുണ കതറകമൈ നാൻ ദിൽകി ദിൽകിട്ട തപ്പരതിയായതുള്ള വചന ദഹയാക് വിതറായി കിയാകരണ പുലുവാങ്കുണി പാണതുരൈ താൻ കഥാകരാണ് അപ്പൊ ധനുഷ്കമല്ലി വിസി നമവേണി വചനെ വിധിയട കിവ ലൊഗകെ വകേ വചനയാക് മങ്ങിത്തന്നെ ഈ വചനയും പസ്സിനാങ് ഏട വെടേ ഇസ്രഹട അറകണി അന്ന ഹമ്പൂണിനെ എയാകെ വചനകാണ് വചന വിസിയാട്ടി നെവതിലാതീനോ ഏകിയാണ് മേ സതിയേ ദനട്ട് ഇതിരിയന്മ ഇന്നെ അപ്പിട പാണതുരൈ താൻ കഥാകരപു ധനുഷ്കമല്ലി ധനുഷ്കമല്ലിയോ ബഹുകരണങ് ഒയാട തപ്പരത്തി ഹയത്തുള്ള വചന വിസിയാട്ടട വട വെടി പ്രമാണയാക്കിയാണവൻ അപ്പൊ ബലമു അത് ദിവസേവത് ജയഗ്രാഹകേക്കോ ജയഗ്രാഹിക്കാവക് വന്നു ആട്ട അവസ്ഥ ഹമ്പ വൈദ് കേൾ മെബത്തര കോൾ കറണ ബിന്ദുവായി കൈ കൈതക്കായി പണസ്പഹായി തിസ്തുനായി ഹെട്ടതുറേൻ വാട്സ്ആപ്പ് കറണ ബിന്ദുവായി ഹത്സിയേ കൊലഹായി അണൂപഹായി അണൂപഹായി അണൂപഹെൻ ഞാൻ എത്ത് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് കേട്ട മത കേത്തു നമുക്കത് പോസ്റ്റ് ഒക്കെ ദാല തീരുന്നു ഈ പോസ്റ്റ് ഒക്കെ കമന്റ് ഒക്കെ ദാല പോസ്റ്റ് ഒക്കെ ഷെയാകരണായിട്ട് മൻ തറങ്ങേട്ട സംബന്ധം ഇന്നത്തെ ദിവസം അവസ്ഥ വക്ലബാദിനോ മത കേത്തു എത്ത് എഫ് എം അപ്പൊ ഫേസ്ബുക്ക് ഫാൻ പേജ് ഫോളോ കരണതിയാകരണ അമതക കറണ്ട് എപ്പ സിന്ധുവുടെ അണ്ണക്കളിയും മതക്കരണോ ഇതേ മേ ദിവസം ഒക്കെ പാറട്ട വഹിനോ സമഹാരം ഇല്ലാവട്ടെ ഒക്കെ പാറട്ട പായണോ ഇതക്കോട്ട് പോയി ഹെമ്പിരിസാവ ഉണ ഒളിവെക്കും വകീ ദൈവം എന്നതിന് ഇടക്കട വെടി ഏഹിന്ദമായി കൊയ്ക്കട്ട ലേസി അപ്പൊ ഏ ദൈവങ്ങളുടെ സൂദാനം വിലായിട്ട് ഏഹിന്ദമായി ആട്ട മതക്കരണ അതാണ് ലിങ്ക് നാച്ചുറൽ പസ് പങ്കുക ലിങ്ക് നാച്ചുറൽ കേളക്കിയാണ് ഉർദു ഹത്തലിസ് തുനാക്തിസ് അപ്പൊ ഇത് അണ്ണക്കിയെന്ന് വിശ്വാസവന്തായ ഏകിന്തമായി ലിങ്ക് നാച്ചുറൽ പസ് പങ്കു അറകണീൻ ലിങ്ക് നാച്ചുറൽ പസ് പങ്കുവിട്ട് സുവിശേഷി പസ് പങ്കുവൊക്കെ നമതാലത്തിനോ പെക്കട്ടേ ഉള്ളു കാരണക്കോട്ട് ദക്കിനോ അണിവാറി എക്കടെ ഹേതു വിലാതിയെ സാമാന്യം അപ്പി പസ് പങ്കുവൊക്കെ മുണവാറിയൊക്കെ ഗണ്ണു കൊട്ടർത്തി എന്നെ കടേ ഇട്ടിക്കൊള്ള പെക്കട്ടുള്ള ദാൽ ഇവ അറകണ്ണുകൊട്ട് ബിഹിജാതി പഹായി തീ ഹെബൈ ഒയാ ലിങ്ക് നാച്ചുറൽ പസ് പങ്കു അറകണ്ണോ കീലക്കിയാണ് ഔഷധ അടക്ക ബലയ ഔഷധീയ ബലയ ഒയാട്ട് ഹമ്പ വേണം മേക കൊടുവേക്കാക്ക് വിധിയുടെ ഇനഹാന്ത വിനാടി പഹാക്കിയും ദഹായകയും കഥാകരണ പുലുവ ബഹോമ ലേസി തെങ്ങോയാ വെടപ്പലേ വെടക്കരകണിന്റെ ഗമങ് ഒയാട്ട് എങ്കിൽ പത്ത് യാ മാറുക കൊടുവേക്കാക്കുമ കഥുനക്കിയല്ലേ തറാകൻ ഇന്നവനുമാണ് ദവൽ ദവസ ഹവസ്വനകം തെങ്ങോട് ലേസിയന്മ കറകാരണ പുലുവാങ് ലിങ്ക് നാച്ചുറൽ പസ് പങ്കുവ കറകത്ത തമ്പകത്ത ബ്യൂവായോ നിട്ടാവട്ടും സൂവിനോ വകേമ തമായി അറെ അപ്പി ഹെമവിലേമ കിയാണി ഉണ കെമ്പിരിസാവ ഖെദുനമ നെഗിറ്റ കാണ വേണാങ് ലിങ്ക് നാച്ചുറൽ പസ് പങ്കുവ വിതരമായി ഈ പസ് പങ്കുവകേണ മതക്കറി പടം കാണുന്നു അത് ദേദുണു മാവത്ത് ഇന്നോ മമ ജനീ.